ഹാരയവൃത്യാക്തുത്തിസചിതാർ ജോക്ഷേ പരസുകുമാന പുല്ലാകൈ ഫ്രീയജാൻ കൗണബാസ്തായി തരസാംഗ ലഫ്റ്റ് രസലുപതാം രാമനാം ജഭിർദേ മായ നാനക് പശ്യതി ഗർജായ ജിസ് വക്ര കുലയന്തുവായ രാമനാം സന്തന കർപായ തജമാൻ ലേഹ മൺമോ രാമനാം ഹൃദയ മേ തോൽ ലാദഖേ സന്ത സംചാലയ കൃത്യ വിഖ്യ ജിൻജാൽ തണ തണ കയ സബ് കോയ മുഖ ജുല ഹർ ദർ കെ സോയ ഏ വപാര വിരള വപാര നാനക് തക്കേ സദ്വഹാരി ചരണ സാധകേ തോയ ദോ പിയർ സാധകു അപണാ ജീവ സാധക ധൂർ കുരുഷനാന സാധു പ്രജൈ കുർബാൻ സാസവണ ഭാഗി പായി സാസംഗർ കീർത്തന ഗായ അങ്ങ ബിഗന്തേ സാധു രാഖേ ഹർ കുണ കൈ അമൃത രജാ ഓട് ഗൈ സന്ത ദ്രയായ സർവ സുഖ നാനക് തേ പായ മൃത്യു കോ ജീവാലന ഹര ഭുക്കേ കോ ദേവതേ ധാര സർവണ ജാന ജാകേ ദൃഷ്ടി മായ പ്രളുക്കേ കല ന പായ സബ് കി തിസ് കാ കരണേ ജോഗ അതി സബന്ധു സർവ ഹോ അണ ഹോ ജപ ജൻ സദാ സദാ ദിൻ ലൈണി സബ് തൈ നിർമളേ കരണേ